0: മൈൻഗാർഡ് ദിവഹി എഫ് എം, ദിവഹി എഫ് എം, ദിവഹി നായകോ.
1: മോദി 1 മെഗാഹെർട്സ്, ദിവഹി എഫ് എം.

അദ്ദേഹം കശവറും എഖലേഗെ ഫാനി ഖിയാമവുംഗെ വഗ്തം ഹുരി അലാമാതകെ ഫഹത്യ ബാമീഹും എ ദുവഹാമിദു ഷക്കു നുകുറാ ഹുഷ്കമെ അദിത്യ ബാമീഹും തിമൻ റസ്കലാംഗെ മഗത്ത ബാവാഷ് മീ സീദാ വെഗംവാ തിതുമഗെ.

എക്കിബാ കുറിയനു ദേഹുഷ്കമേ ഹമകശവറും എകലേഗൈ ത്യബാ മീഹുന്നംഹുരി ഫാളു വെഗിംവാ അദാവാ തിരിയക്കേ.

0: ദിവ്യ എഫ് എം ദിവ്യഹിം നായകൻ
1: ദിവ്യ എഫ് എം നൂറ്റി മെഗാഹെർട്സ്.
2: MFS.
3: Munifoy filon ke daira, M taaza.